ഉർവലിനി ഉർഗോസിന് തുറസോജേഹേത് ഒലാന്യാല് ഹൂഗനെ ഉജ്ഗുരിൻ കാജി രാശിച്ച് കാലോസിൻ ജോബ്ലിങ് ഇട്ടില്ല ഇർദും തും മുരുക സേതു ഇർത്തുന്ന സേനാവാത് ഹിരുതുക്സേൻ ഒശ്രീകി സേ മുതി ജോൽസൻ തൊൽതാൻ ഇഷുബുക തത്രാസൻ ജോബ്ന ചാ തിവി ഹൈരുത്തുരി വൽസംഗ്വേ മാഹുബല്ലത് വാങ്ഹേയ കോർബം ഹൊമ്മുൻ സൂന്ദേ മത്തിൻ സൂർഗിൻ ഹൊലകേ ഊതിൻ ഉരുക്കുരി ബുക്തിഗി ഉൽദോ ലൂഗെ പെരംഫല്ലെ നെഷ്ട

ഉർവലനെ ഉർഗസന്തർ സോജേഹേത ഈശു ഒലാനെല ഹുഗനെ ഉജ്ഗുരിൻ ഗജി രാശിശി കാലോ സെൻജോബ്ലനി ഇത്ല ഇർദും ദംമരഗെ സേതുത് ഇർത്നസനവത് ഹിൽതക്സ്തേൻ ഒശ്രീഗി സേ മുദിജൽസൻ ദൽദാൻ ഈശുബഗ തത്രസാൻ ജവന ജാ തിമി ഹൈനുത്രെ വൽസംഗ്വേ മാഹുബല്ലത് വാങ്ഹതിയ കോർബം ഹമ്മൻ സൂന്ദഹയെ മത്തിൻ സൂർഗിൻ ഹൽഗേ ഗോതിൻ ഉർകുരി ബുഗ്ദിഗി ഉൽദലുഗേ ബെരംതല്ലെ നെഷ്ടാൻ ഹഗാനി ജിൻദൻ ഏൽത്രാം മുതുൽഹേ നുസൂത് ഹഗാനി ജിൻ ഹൻദോബർ ബുഗ്ദിഗി ചോഖ്തൻ ഹരാഗേ ജു സൂന്ദഹയെ നരുദി ഹെരുൽസേന്നേ സോല ബൽബൽ ഒരു വാസ്തായവത്തിലീകിയൽ ട്വേ നീതം ഓൽസേയവത്തിൽ കാതക്ഷി പൊത്തേരിൻ സെർനക്സൻ അലനുരഹീൻ ജൂരും ധേന്നുതി എരെ ഷാരെ ഉൽവർണ ഹലോസ് ഉൻ യദേരാ ദീർസേൻ ഉത്ല ബൽസൻ സോങ്ബേങ് ലി ചിങ്ങി ഉത്രൂത്തേരി ക്വാങ്ല ഉസുദുർ ഹുന്ദൽ നിഹ്രവലാ ചെങ്ഷാങ് ഷുയുൻ ചുഗർ വെങ്കജിയനിയ മാഹുത്യ വാങ്ഹുറവലാ തുഷിന്ധുമുശിൽത്തുകിശിൽകി സോങ്ങന്നാബ്ജോ യേനുഥിങ്ങാജിർ ഫോ ധ്യൽവനി കൂളുതൽ ഉദ്രുദ്രിയക്ഷിൽകി പലസ്തരോജിരേ